കട്ടിയ സച്ചട നാമസുമായി സച്ച നാമസുമായി ഹർ ഗുണങ്കായി മിൽ പ്രീതം സുഖപായി സദാ ആനന്ദ രഹത് നരാത്തി വിച്ചുഹോ ഹൗമേ ജായി ജിന്നീ പുരുഖീ ഹർ നാമ ചേത ലായ തിനകേ ഹൗ ലാഗൂ പായി കായാ കഞ്ചന താഥീയ ജാ സത്ഗുര ലയ മിലായി സോ സച്ചാ സച്ച സലാഹിയ ജേ സത്ഗുര ദേ ബുജായി ബിന സത്ഗുര ഭർമ ഭലാണിയാ ക്യാ മുഹു ദേസന ആഗേ ജായി ക്യാ ദേന മുഹു ജായി അവഗുണ പശുതായി ദുഃഖോ ദുഃഖ കമായി നാം രത്തിയാ സേ രംഗ ചലൂലാ പിർകേ അങ്ക സമായി തിസ് ജേവട അവര സൂജയി കിസ ആഗേ കഹിയേ ജായി സോ സച്ചാ സച്ച സലാഹിയ ജേ സത്ഗുരു ദേ ബുജായി ജിന്നീ സച്ചടാ സച്ച സലാഹിയാ ഹൗ തിന ലാഗോ പായി സേ ജന സച്ചേ നിർമലേ തിന് മിലയാ മല സബ ജായി തിന് മിലയാ മല സബ ജായി സച്ചേ സര നായേ സച്ചേ സഹജ സുഭായി നാം നിരഞ്ജന അഗമയ ഗോചര സത്ഗുരു ദിയാ ബുജായി അന ദിന ഭഗത കരഹ രംഗ രാത്തേ നാനക സച്ച സമായേ ജിന്നീ സച്ചടാ സച്ച ധ്യായാ ഹൗ തിനകേ ലാഗോ പായി വഡഹൻസ കീ വാര മഹല്ലാ ചൌഥാ ലലാ ബഹലീമാ കീ ധുന ഗാവണി ഇക് ഓ അങ്കാര സത്ഗുരു പ്രസാദ ശ്ലോക മഹല്ലാ തീജാ ശബ്ദ രത്തേ വഡഹൻസ ഹൈ സച്ച നാമ ഉരധാര സച്ച സംഗ്രഹ ഹൈ സദ സച്ച രഹ ഹൈ